0: ഇന്ത്യൻ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിൽ ഇന്ന് നമ്മൾ യൂത്ത് സ്പെഷ്യൽ എപ്പിസോഡുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രക്ഷേപണം ചെയ്യുന്നത്. ആദ്യത്തെ സെഗ്മെൻറ്റിൽ ഓണവും ഓണവർത്തമാനങ്ങളുമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസങ്ങളിൽ സംസാരിച്ചിരുന്നതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിനെ ഷോയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഷോയുടെ ഉദ്ദേശം. പിന്നെ നമുക്ക് രണ്ട് അതിഥികളാണുള്ളത്. ഈ അതിഥിയെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് ഒരു വളരെ ആക്റ്റീവായിട്ട് ഏറ്റവും നല്ല സ്പെസിഫിക് ആയിട്ടുള്ള സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ തുടങ്ങിയാലോ. ഇതൊക്കെ എങ്ങനെയാണ് നിഖിത, നമ്മൾ ഓണം ആഘോഷിച്ച് പോയത് വർഷങ്ങളിൽ? ഒരു എൻ ആർ ഐ എന്നുള്ള രീതിയിൽ ഓണം അത്തം മുതൽ 10 വരെയുള്ള ദിവസങ്ങളല്ലാതെ നമ്മൾ മാസങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ എല്ലായിടത്തും തന്നെ ഉള്ളത്. എനിക്ക് തോന്നിയത് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിനേക്കാളധികം ഭയങ്കര ഒരു ഹൈപ്പ് ഈ വർഷം ഉണ്ടായോ എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റുകളിലൊക്കെ ഓൾമോസ്റ്റ് ഒരു 87 ഓണാഘോഷങ്ങൾ വിക്ടോറിയയിൽ തന്നെ പല രജിസ്ട്രേഡ് ആയിട്ടുള്ള എന്താ പറയുക ഓർഗനൈസേഷൻസ് നടത്തുന്നുണ്ട്. പണ്ട് നമുക്കറിയാം, ഇപ്പം 2000 ഞങ്ങൾ വരുന്ന സമയത്ത് ആകെ ഒരു ഓണമാണ്, അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. 100, 600, 700 ആളുകൾ വന്ന് ആ ഒരു ഓണം ഒരു ആഘോഷമായിട്ട് തന്നെ പോണ ഒരു സമ്പ്രദായമായിരുന്നു. പക്ഷെ ഇപ്പം അത് മാറിയിട്ട് എല്ലാ ആഴ്ചയും ഇപ്പം ഇന്നൊരു ഓണമുണ്ട്, ഇന്ന് വൈകുന്നേരം ഉണ്ട് ഒരെണ്ണം, നാളെ ഉണ്ട്. അങ്ങനെ ഓണം കഴിഞ്ഞാലും ക്രിസ്മസ് വരെ ഓണാഘോഷങ്ങൾ ഇങ്ങനെ പോകുന്നു. ഒരു ഇവിടെ ജനിച്ച് വളർന്ന ഒരു മലയാളി എന്ന നിലയിൽ ഇപ്പോൾ ഓണത്തെപ്പറ്റി ഒരുപക്ഷെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും വായിച്ചു കേട്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാമെങ്കിലും, ഈ ഓണാഘോഷങ്ങൾ ഇങ്ങനെ പല രീതിയിൽ പല സമയത്ത് ആഘോഷിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് ഒരു ഒരു ഫീൽ കിട്ടുന്നത് ഓണത്തെ പറ്റിയിട്ട്?
1: നമുക്ക് അങ്ങനെ പറഞ്ഞ പോലെ തിരുവോണം അല്ലെങ്കിൽ പൂക്കളിടൽ അങ്ങനത്തെ ചടങ്ങുകൾ നമ്മൾ വീട്ടിലധികം ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വലിയ പരിപാടികളിലാണ് നമുക്ക് കുറെ ഡാൻസ് കാണാൻ പറ്റുന്നത്, പാട്ട് കേൾക്കാൻ പറ്റുന്നത്, മറ്റുള്ള ആൾക്കാരുടെ കൂടെ ആഘോഷിക്കാൻ പറ്റുക. കാരണം അതൊരു അത് നമുക്ക് സന്തോഷം തരുന്ന കാര്യം, സെലിബ്രേഷൻ പോലെ. അപ്പോൾ വർഷത്തിൽ നമ്മൾ കാത്തിരിക്കും ഓണസമയത്തിന്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഓണങ്ങൾ നമുക്ക്
0: തിരഞ്ഞെടുക്കാം. ചെറുപ്പത്തിലെ ഓണങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് ഏറ്റവും അധികം മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഓണം? ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഡാൻസ് ചെയ്തതാണോ? എനിക്കറിയാം ഒത്തിരി നിഖിത ഒത്തിരി ബിഹൈൻഡ് ദ സീനിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളും കൂടിയാണ്, സ്റ്റേജ് കോർഡിനേറ്ററായിട്ടും ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഫ്രണ്ടിൽ വന്ന് ഡാൻസ് കളിക്കുന്ന ആളാണ്. അതായത് ഒരു ഡ്യുവൽ റോൾ ഉണ്ടാകും എപ്പോഴും തന്നെ. അപ്പോൾ അങ്ങനെ ആ ഒരു ഒത്തിരി കണക്ട് ചെയ്ത് അതല്ലെങ്കിൽ ഡാൻസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരുമിച്ച് കളിക്കൽ അങ്ങനെയൊക്കെ വെച്ചതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓണം ഏതായിരിക്കും?
1: കഴിഞ്ഞ വർഷം എനിക്ക് ഇഷ്ടായിരുന്നു നമ്മൾ ചെയ്ത ഡാൻസ്, നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും WMCG ഓണം എപ്പോഴും മെമ്മറബിൾ ആണ്. എസ്പെഷ്യലി കുട്ടിക്കാലത്തൊക്കെ നമ്മള് അതിനു വേണ്ടി കുറെ പ്രാക്ടീസ് ചെയ്യും. മോസ്ഫീൽഡ് പ്രൈമറി കുറെ റിഹേഴ്സലും പിന്നെ ആ ഒരു ഹോളിൽ എല്ലാരും കൂടി.
0: കാരണം പണ്ട് WMCG സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജയ, നിഖിതയുടെ അമ്മ, പിന്നെ ബീനാകൃഷ്ണകുമാർ, ജൂലി, ഞാൻ, അങ്ങനെ കുറേ അമ്മമാർ ഒരുമിച്ച് വന്ന് അവരുടെ കുട്ടികളെ ഫുൾ ടൈം പ്രാക്ടീസ് ആയിരിക്കും അല്ലേ? ഒരു ഹോൾ എടുക്കുന്നു, ഓരോ മൂലയിൽ ഓരോ പ്രോഗ്രാംസ്, ഒരു സൈഡിൽ ഫുള്ള് തിരുവാതിരക്കളി അമ്മമാർ ബഹളം ഉണ്ടാക്കുന്നു, മറ്റേ സൈഡിൽ ബോയ്സ് ഡാൻസ്, മറ്റൊരു സൈഡിൽ ഗേൾസ് ഡാൻസ്. അങ്ങനെ നമ്മളുടെ ഓണത്തിനേക്കാളും നമ്മൾ എൻജോയ് ചെയ്തിരുന്നത് ആ പ്രാക്ടീസ് ഡേയ്സ് ആണ് അല്ലേ? നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നു, കൂടുതൽ സംസാരിക്കുന്നു, റെഗുലറായിട്ട് അവരെ കാണുന്നു. ആ ഒരു സമയം മാറ്റിവെക്കുന്നത് തന്നെ ഓണത്തിനോടുള്ളൊരു പ്രിപ്പറേഷൻ്റെ ഒരു ഒരു ശരിക്കുള്ള ഒരു നല്ലൊരു സമയങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കണക്ട് ചെയ്തവർ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ്ലി കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം പാക്കറ്റിലാണ്. അപ്പോൾ ഈവൻ ഇപ്പം നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ മേ ബി എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് കളിച്ചിട്ട് വരൂ, പഠിച്ചിട്ട് വരൂ, എന്നിട്ട് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ആകെ ഒരുമിച്ച് കളിക്കുന്നത്. അങ്ങനെയൊക്കെ ആയില്ലോ ഇപ്പം. അപ്പം അതും ഈ വർഷങ്ങളിൽ ഓണവും തമ്മിൽ എങ്ങനെയാണ് അതൊരു കണക്ട് ചെയ്യുന്നത്? അത് അതാണോ എളുപ്പം, അതോ പണ്ടത്തെ പോലെ എൻജോയ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണോ നല്ലത്?
1: എന്റെ കേസിൽ നമ്മൾ ഇപ്പോഴും എല്ലാ പ്രാവശ്യം വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യും. അപ്പൊ അത് നമ്മള് ഒരാഴ്ചകളും
2: കാത്തിരിക്കും.
1: അത് രസാണല്ലോ ഇങ്ങനെ ഡാൻസ് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ചെയ്യുമ്പോ അതാണ് എനിക്ക് തോന്നുന്നത്. മറ്റേത് എളുപ്പാണെങ്കിൽ പോലും ഇതിലെ കുറച്ചും കൂടി രസമുണ്ട് നമുക്ക് ഒന്നിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ വീഡിയോ കണ്ട് പഠിക്കുമ്പോ അത്രയും ഒരു ജോലി
2: ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പം നമ്മൾ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഡാൻസ് ഗ്രൂപ്പായിട്ടാണോ അതോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒരുമിച്ച് അങ്ങനെയാണോ സാധാരണ ചെയ്യുന്നത്? സെയിം ഗ്രൂപ്പ് ആണ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ നിങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പിന്?
1: ഓരോ പ്രാവശ്യം നമ്മൾ കുറച്ച് മോഡിഫൈ
2: ചെയ്തിട്ട്. അപ്പം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ബാക്ക് സ്റ്റേജിൽ വർക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു അല്ലേ? അതിന് മുമ്പും എനിക്ക് തോന്നുന്നത് ജെ ആർ എനിയൊക്കെ ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ കൂടുതലും എന്താ പറയുക പരിപാടികൾ അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ചെയ്യുമായിരുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ, അതായത് ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് വെസ്റ്റ് ജിലോങ്ങിലാണ് മലയാളി കമ്മ്യൂണിറ്റി ചെയ്തത്. അതിന് മുമ്പൊക്കെ എനിക്ക് തോന്നുന്ന എല്ലാ വർഷം എന്ന് പറഞ്ഞ ഓണം വില്യംസ് ടൗൺ ടൗൺ ഹാളിലായിരുന്നു. അപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് സംഭവം നടക്കുന്നത്, എവിടുന്നാണ് പുതിയ ആൾക്കാർ വരുന്നത്, എവിടെയാണ് ഓഡിയൻസിന് ഭക്ഷണം കഴിക്കാം. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് ഒരിച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. പുതിയ സ്ഥലത്തായിരുന്നു, പല പുതിയ രീതിയിലുമായിരുന്നു. ആ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ബാക്ക് സ്റ്റേജ് എക്സ്പീരിയൻസും ഈ വർഷത്തെ ബാക്ക് സ്റ്റേജ് എക്സ്പീരിയൻസും തമ്മിൽ എന്തെങ്കിലും കമ്പയർ ചെയ്യോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ എന്താ?
1: ഞാൻ സഹായിച്ചത് മറ്റേ വർണ്ണനിലാവിലാണ്. അപ്പോ അത് ബാക്ക് സ്മാഷല്ലേ, അപ്പോ അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതെ കുറച്ചും കൂടി റൂംസ് ഉണ്ടല്ലോ ബാക്ക് സ്റ്റേജ്. അപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഈ ഫോണില് സൗണ്ട് റെഡിയാ, പ്ലേ ചെയ്യ, ഓഡിയോ റെഡിയാ എന്ന് പറഞ്ഞാ മതിയായിരുന്നു. അപ്പൊ എനിക്ക്
2: അങ്ങനെ പ്രശ്നങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല.
1: പക്ഷേ
2: നല്ലൊരു കമ്പനിയായിരുന്നു. ഓക്കെ, അപ്പം ഇനി അടുത്ത് ഞാൻ ഫുഡിലോട്ടാണ് വരുന്നത്. നമുക്കറിയാം മലയാളം അല്ലെങ്കിൽ ഓണം ത്തിൻ്റെ ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇലയിൽ കഴിക്കുന്ന സദ്യയാണ്. അത് നമ്മൾ ഓരോ വർഷവും ആരുടെ സദ്യയായിരുന്നു നല്ലത്, ഏത് കറിയായിരുന്നു നല്ലത് അങ്ങനെയൊക്കെ നോക്കുന്നത്. ഈ വർഷത്തെ ഓണത്തിൻ്റെ സദ്യ എങ്ങനെ വിലയിരുത്തുന്നു?
1: എനിക്കിഷ്ടമായി. എനിക്ക് ഞങ്ങള് അവസാനമായിരുന്നു കഴിച്ചത്. അപ്പോ അങ്ങനെ കറികൾ ചോദിച്ച്
2: മേടിച്ച് കഴിക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു.
1: നല്ലതായിരുന്നു. എനിക്ക് സാമ്പാറ് അങ്ങനെ, പിന്നെ ഇഞ്ചി പിക്കിൾ അച്ചാർ എനിക്ക്
2: വളരെ നല്ലതായിരുന്നു. ഈ വർഷം നമ്മൾ ആക്ച്വലി ചെയ്തത് ഇപ്പോൾ പകുതി പ്രോഗ്രാം കഴിഞ്ഞിട്ട് സദ്യയും പ്രോഗ്രാമും പാരലലായിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അരുൺ ഗോപൻ്റെ പാട്ട് കാരണം ആരും തന്നെ സദ്യയ്ക്ക് വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടത്. കാരണം എല്ലാവരും തന്നെ അരുൺ ഗോപൻ്റെ കൂടെ പാടുകയും ആടുകയും ചെയ്തിട്ട് ഏറ്റവും അവസാനം ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ 8 മണിക്ക് സദ്യ തുടങ്ങിയെങ്കിലും എനിക്ക് തോന്നുന്നു ഒത്തിരി ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് സദ്യ കഴിഞ്ഞത്. അതുകൊണ്ട് സാവധാനം ഇരുന്ന് ആഘോഷമായിട്ട് കഴിക്കാനും പറ്റിയെന്ന് തോന്നുന്നു. കാരണം ഇവിടെ നമുക്കുണ്ടായിരുന്ന ഒരു ഗുണം വില്യംസ് ടൗണിലൊക്കെ കറക്റ്റ് ആ ടൈമിൽ നമ്മൾ അവിടെ നിന്ന് സ്ഥലം ഒഴിഞ്ഞു കൊടുക്കണം എന്നുണ്ടായിരുന്നു. ഇത് നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ സമയം ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചുകൂടെ സാവധാനം ആ ഒരു ആഘോഷം എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടും അല്ലെങ്കിൽ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം പുതുക്കിയിട്ടൊക്കെ പോകാനായിട്ട് നമുക്ക് കഴിഞ്ഞായിരുന്നു. നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാമുകളിൽ ഇതുപോലെ തന്നെ നമ്മളുടെ സാധാരണ കളിക്കുന്ന കുറേ ടീമുകൾ വന്നിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും തന്നെ എന്താ പറയുക സോളോ പ്രോഗ്രാംസിനെ നമ്മൾ അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കാത്തത് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് എല്ലാവർക്കും കൂടെ വന്ന് കളിക്കാനൊക്കെയാണ്. ഈ വർഷത്തെ ഓണം നോക്കുമ്പോൾ ഏതായിരുന്നു നമ്മുടെ WMCG ഓണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം ഏതായിരുന്നു? നിങ്ങളുടെ ഡാൻസ് നല്ലതായിരുന്നു അതല്ലാതെ ഏതായിരുന്നു?
1: അല്ല, അപ്പോൾ ഡെഫിനറ്റ്ലി അരുൺ ഗോപൻ്റെ പെർഫോമൻസ്. ലാസ്റ്റ് എല്ലാവരും ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തതായിരുന്നു. പിന്നെ ഒരു ഡാൻസും കൂടി നമ്മളുടെ കഴിഞ്ഞിട്ട്
2: അലീന സജി ചെയ്തത്. ഓക്കെ ഓക്കെ, അവരുടെ നല്ല ഹൈപ്പ് ഡാൻസ് ആയിരുന്നു. അപ്പം നമ്മളിപ്പം നിങ്ങൾ ഈ ഒരു പരിപാടി മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ WMCG വെബ്സൈറ്റിൽ നമ്മൾ അതിൻ്റെ ലിങ്കുകൾ, കുറേ പ്രോഗ്രാമുകളുടെ ലൈവ് നമ്മൾ ഓൾറെഡി പോയിട്ടുണ്ട്. അതല്ലാതെ തന്നെ കുറേ പ്രോഗ്രാമുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് അത് മറക്കാതെ കാണുക. അപ്പം ഞാൻ നിഖിതയായിട്ട് ഇത് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ഒക്കെ ഇതുമാതിരി ഒരു ഓണം അത്തം മുതൽ 10 വരെ 10 ദിവസങ്ങൾ വീടിന് മുമ്പിൽ പൂക്കളം ഇട്ട് അല്ലെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പനെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് മാറി ഓരോ ആഴ്ചയും ഞങ്ങൾ ഏത് വേഷം ഇടണം, എങ്ങനെ മേക്കപ്പ് ഇടണം, അല്ലെങ്കിൽ ഏത് സിനിമാ നടനെ നടിയെ കാണുന്നു, അല്ലെങ്കിൽ ഏത് മ്യൂസിക് ആണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഏത് കേറ്ററാണ് അവിടെ കേറ്ററിങ് നടത്തുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് സാധാരണ ആളുകൾ ഇപ്പം ഓണം ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ പണ്ട് ഉള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, ക്രിസ്ത്യാനികളും അവരുടെ ഓരോ ഗ്രൂപ്പുകളായിട്ടനുസരിച്ച് പല പല ഗ്രൂപ്പുകളായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. പണ്ട് നമുക്കറിയാം ഈ ഒരു വെസ്റ്റിൽ വിന്ദ മലയാളി ഗ്രൂപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 2 വർഷങ്ങളായിട്ട് വെസ്റ്റ് മെൽബൺ മലയാളീസ് എന്ന് പറഞ്ഞുള്ള ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം വീണ്ടും നമ്മൾ കേൾക്കാൻ അറിഞ്ഞത് വിന്ദം വേലിലെ ഒരു മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പുണ്ട്, അവരും അവരുടേതായിട്ടുള്ള ഓണം നടക്കുന്നു. ഫോയൻ കുക്ക് ഈ വർഷം ഓണം ആഘോഷിക്കുന്നുണ്ട് വീണ്ടും, അവരുടെ തനിമ എന്നാണെന്ന് തോന്നുന്നു അവരുടെ ഗ്രൂപ്പിൻ്റെ പേര്. അങ്ങനെ പല പല ഗ്രൂപ്പുകൾ പല സബേബുകളിലായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പം ഈ വർഷം പല ഗ്രൂപ്പുകളുണ്ട്. WMCG ഓൾറെഡി പോയെന്ന് പറഞ്ഞു, പിന്നെ ഏതൊക്കെ ഓണങ്ങളായിരുന്നു നിങ്ങൾ പോയത് ഈ വർഷം? എങ്ങനെയുണ്ടായിരുന്നു?
1: നല്ലതായിരുന്നു, പെർഫോമൻസസ് ഒക്കെ ഡാൻസ് ഒക്കെ നല്ലതായിരുന്നു, സദ്യയും നല്ലതായിരുന്നു. അത് ഉച്ചയ്ക്കായതുകൊണ്ട് അതെ, ആ ഹോള് കുറച്ചും കൂടി
2: നല്ലതാണ്.
1: അപ്പൊ കൊറേ പേർ
2: എവിടെയായിരുന്നു നടന്നത്? സ്പ്രിംഗ് വെയിൽ.
1: സ്പ്രിംഗ് വെയിൽ പിന്നെ 900 അത്രയും ആൾക്കാരുണ്ടായിരുന്നു.
2: ആ ശരി. ആ ഓക്കെ. അപ്പം അവര് സദ്യ ഇങ്ങനെ രാവിലെ തൊട്ട് കൊറേ നാളുകളാ? അതോ വലിയ ഹോളായിരുന്നോ സദ്യക്ക്?
1: 12 മണിക്ക് തുടങ്ങി കാണാം, എന്നിട്ട് ഒരു 3 മണി
2: അങ്ങനെ
1: ആകുമ്പോ തീർന്നു.
2: ഓക്കെ. അപ്പോൾ അതിലെ പ്രത്യേകതയും നമ്മളിപ്പോൾ WMCG കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നല്ലതായിട്ട് തോന്നിയത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും എന്ന് തോന്നുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ?
1: എനിക്ക് തോന്നുന്നു മെയിൻലി ആ ഹോളാണ്, അവിടെ കുറച്ചും കൂടി സ്ഥലം ഉണ്ടല്ലോ. പക്ഷെ നമ്മളുടെ വില്യംസ് ലാൻഡിംഗിൽ കുറച്ച് വലിപ്പം കുറെ പേരും കേറാൻ നന്നായി
2: ആൾക്കാർക്ക് ഇരിക്കാം.
1: പിന്നെ സദ്യക്ക് ഒരു വേറൊരു സ്ഥലമുണ്ട്, അതായിരുന്നു എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഒരു
2: ഡിഫറൻസ് വന്നത്. പ്രോഗ്രാമുകളുടെ ആ ഒരു ക്വാളിറ്റി നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പ്രോഗ്രാം അല്ലേ നല്ലത് എന്ത് തോന്നുന്നു?
1: അല്ല, പ്രോഗ്രാമിൽ നമ്മൾ ഈ വർഷം എനിക്ക് തോന്നുന്നു കുറച്ച് കുറഞ്ഞു പോയി. പക്ഷെ ഈ വർഷം അത് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അതെ, നമ്മളുടെ പെർഫോമൻസസ് എപ്പോഴും
2: നല്ലതായിട്ട് വരും,
1: അതും നല്ലതാണ്.
2: WMCG ആദ്യമായിട്ടാണ് സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. സാധാരണ നമ്മൾ ഓണം നമ്മുടെ തന്നെ കലാകാരികളെയും കലാകാരന്മാരെയും അവതരിപ്പിക്കുകയാണ് നമ്മുടെ ചടങ്ങ്. പക്ഷേ ഈ വർഷമാണ് നമ്മൾ ആ ഒരു കുറച്ചുകൂടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകാനും കുറച്ചും കൂടെ ആസ്വദിക്കാനുമൊക്കെ ആയിട്ട് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആയിട്ടുള്ള അരുൺ ഗോപനെ നമ്മൾ കൊണ്ടുവന്നത്. അരുൺ വളരെയധികം നമ്മളെ എന്താ പറയുക, ഓണത്തിൻ്റെ ആ ഒരു ഫീൽ നൽകി. നമ്മൾ പറയുന്ന പാട്ടൊക്കെ തന്നെ പാടുകയും ചെയ്തു, നോൺ സ്റ്റോപ്പായിട്ട് പാടുമായിരുന്നു അല്ലേ? പാട്ട് തീർന്നു എന്ന് പറഞ്ഞിട്ടും നമ്മളുടെ റിക്വസ്റ്റ് സ്വീകരിച്ചിട്ട് കുറേ പാട്ടുകൾ പാടി, ഓഡിയൻസിൻ്റെ ഇടയിലും വന്ന് നിന്ന്. എനിക്ക് തോന്നുന്ന എല്ലാ ആ ഡാൻസ് സ്റ്റേജിൽ ചെയ്ത എല്ലാവരും തന്നെ അരുണിൻ്റെ കൂടെയും ഓഫ് സ്റ്റേജ് ഡാൻസ് ചെയ്തായിരുന്നു. അത്രയധികം ആക്റ്റീവായിട്ടായിരുന്നു അരുൺ ഗോപൻ നമ്മളെ നമ്മോടുകൂടെ ഓണം ആഘോഷിച്ചത്. അപ്പോൾ താങ്ക് യു അരുൺ ഞങ്ങളോടൊപ്പം മെൽബണിൽ വന്ന് ഓണാഘോഷിക്കാനായിട്ട് ഞങ്ങളെ ഞങ്ങളോടൊപ്പം ഉണ്ടായത്. ഇനിയും പല പല ആളുകളെ അതുപോലെ കൊണ്ടുവരുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പം ഞാൻ തിരിച്ച് നമ്മുടെ ആഘോഷങ്ങളിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഓണം എന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഏത് തരം സെറ്റ് മുണ്ട് എടുക്കണം, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് എങ്ങനെ, മേക്കപ്പ്, അതൊരു നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുള്ള ഒരു ചിന്തകളാണ്. അതല്ലാതെ ഇപ്പോൾ ഓണത്തിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആ വാല്യൂസ് അതൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ വീട്ടിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേകമായ ചടങ്ങുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിച്വൽസ് ഒക്കെ ഉണ്ടാകാറുണ്ടോ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മ ചിലപ്പോഴൊക്കെ ഫുൾ സദ്യ ഉണ്ടാക്കും
2: വീട്ടിലുണ്ടാകും,
1: അപ്പൊ അത് എല്ലാരും സഹായിക്കണം. അങ്ങനെ അങ്ങനത്തെ വാല്യൂസ് നമ്മള് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പാടില്ല, എല്ലാരും സഹായിച്ച്
2: ചെയ്യാം.
1: അങ്ങനത്തെ വാല്യൂസ്.
2: നിങ്ങളുടെ ഓണത്തിനോട് അനുബന്ധിച്ച് ഇപ്പം നാട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയും ഉത്രാട പാച്ചിൽ, ഉത്രാടത്തിൻ്റെ അന്ന് എല്ലാവരും തിരക്കാണ്, അങ്ങനെ ഷോപ്പിങ്ങിന് പോകണു. നാട്ടിലതാണല്ലോ ഒരു ഒരു ചൊല്ലുണ്ടല്ലോ, ഉത്രാട പാച്ചിലിൽ എന്തും നടക്കും എന്നുള്ളത്. അങ്ങനെ ആ ഓണത്തിൻ്റെ തലേ ദിവസം പിന്നെ ഓരോ രീതി, ഓരോ അത്തം മുതൽ ഓണം വരെ ആ പൂക്കളിടുന്നതിന് ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്കറിയോ? അതോ നമ്മൾ ഈ യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ NRIസിന് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ? ആ നിങ്ങൾ നമ്മൾ ഈ ഓണാഘോഷം മാത്രമേ ഉള്ളൂ, എന്താണിത് നടന്നത്, വാമനൻ അങ്ങനെ ചെയ്യാനുണ്ടായിരുന്ന കാരണം, അല്ലെങ്കിൽ മഹാബലി ആരാണ്? പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ എന്താ പറയുക, ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഹിന്ദുമത വിഭാഗത്തിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാ ഉത്സവങ്ങളും ദൈവങ്ങളെ സ്തുതിക്കാനും അല്ലെങ്കിൽ ദൈവങ്ങളെ പ്രകീർത്തിക്കാനുള്ള ഒരു ഉത്സവങ്ങളാണ്. പക്ഷെ പ്രത്യേകിച്ച് ഈ ഒരു ഉത്സവം മാത്രമായിരിക്കും ഒരു രാവണനെ, രാക്ഷസനെ പ്രശംസിക്കുന്നത് അല്ലെ? മഹാബലി ഒരു രാക്ഷസനായിരുന്നു, വാമനനാണ് അവിടെ ദൈവം. വാമനൻ വന്ന് ഒരു പക്ഷേ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല, ഒരു ചതിയിലൂടെയാണ് വാമനൻ വന്ന് ഈ മൂന്ന് ലോകങ്ങളും മൂന്നടി മണ്ണ് വേണമെന്ന് പറഞ്ഞ് രാജാവിൽ നിന്ന് എങ്ങനെയാണ് രാജാവ് തൻ്റെ മനസ്സ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഒരു ആ ഒരു കഥയിൽ അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഒരു ഹിന്ദുമത വിഭാഗ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു രാക്ഷസ രാജാവിനെ പ്രകീർത്തിക്കുന്ന ഒരു ആഘോഷം എന്ന് മനസ്സിൽ വരുന്നുണ്ടോ? അതോ നമ്മൾ എല്ലാവരും തന്നെ ചിങ്ങമാസത്തിലെ പൊൻപുലരിയിൽ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഒരാഘോഷം, നമ്മൾ പറയില്ല ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവലാണ് ഓണം എന്നുള്ള രീതിയിൽ ആണോ മനസ്സിൽ ഓണം കിടക്കുന്നത്?
1: രണ്ടാമത്തെ ഇപ്പോ NRIസിന് കേട്ട വിവരണ്ടാവും ഇതൊക്കെ, പക്ഷെ അങ്ങനെ ഇന്ന് ചടങ്ങ് ഇന്ന്
2: അങ്ങനെയൊന്നും
1: സദ്യ പിന്നെ പൂക്കളും
2: അങ്ങനത്തെ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മ, പ്രത്യേകിച്ച് ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ആ ഹിന്ദു പുരാണ രീതിയിലുള്ള ഓണങ്ങളോ അത്തം അത്തത്തിന് അങ്ങനത്തെ ഒരു കമ്പൽസറി സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള കുറേ നല്ല ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ പറയും ഒന്നാം ഓണത്തിന്, അതായത് അത്തത്തിന് ഇന്ന കളറ് പൂക്കളിടണം, നമ്മൾ തുമ്പപ്പൂവ് അന്വേഷിച്ച് ഇങ്ങനെ കുറേ പോകും, പിന്നെ മുക്കുറ്റി മഞ്ഞ കളറിൽ പൂക്കളിടണം. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ എല്ലാ പൂക്കളും വഴിയോരത്തും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അടുത്തുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കൾ ആണ് കൂടുതലും ആ ഒരു രീതിയിലിടുക. പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പൂക്കൾ വേണ്ടി പറിക്കാൻ പോണതും, തുമ്പ എല്ലായിടത്തും ഉണ്ടാകുമല്ലോ, അപ്പോൾ ആ തുമ്പപ്പൂവ് പിക്ക് ചെയ്യണതും, പിന്നെ ഈ മുക്കുറ്റിയും തുമ്പയാണ് എൻ്റെ മനസ്സിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു ഇത്. അപ്പം ആ ഒരു രീതിയിൽ ഓരോ കളേഴ്സിന് ഓരോ റീസണിങ്, പിന്നെ ഏതോ ഒരു ദിവസം കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, ആ മൂന്ന് ഗുരുവായൂരപ്പൻ എന്നാണോ അതിനെ പറയുക, ആ ഒരു മണ്ണുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഒരു ബിംബമുണ്ട്, അതിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് ആ ഒരു, അതിനെന്തൊക്കെയോ ഹിന്ദു പുരാണത്തിന് എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് അയ്യോ ഒരു സെറ്റ് കൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കണം അത് വരണം, പിന്നെ രണ്ടാമത്തത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോകണം ഒരെണ്ണം എന്നുള്ള രീതിയിലോട്ട് കുറഞ്ഞു വരുന്നുണ്ട്, പിന്നെയുള്ളത് ആ അവിടെ കുറച്ച് നല്ല അടിപൊളി ബോളിവുഡ് ഡാൻസുകൾ, ഒരു എന്തായാലും ഒരു തിരുവാതിര ഉണ്ടാകും, പിന്നെ ആരെങ്കിലും ഒരു മാവേലിയായിട്ട് വേഷം കെട്ടിയിട്ടുണ്ടാകും, പിന്നെയുള്ളത് ഇതാണ് വടംവലിയാണ്. അപ്പോൾ അതല്ലാതെ ഓണത്തിൻ്റെ ആ ഒരു റിയൽ മീനിങ് അല്ലെങ്കിൽ ആ പൂക്കൾ വെച്ചിട്ട് പൂക്കളിടുന്നത്, ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പോയ ഓണങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് പൂക്കളുടെ പൂക്കളമായിരുന്നു. അപ്പോൾ റിയലായിട്ടുള്ള പൂക്കളങ്ങൾ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഓരോ വർഷവും നമ്മൾ കണ്ടതാണ്. പൂക്കൾ ഇടാനായിട്ട് കുറേ ആൾക്കാർ വേണം, പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടി പോകണം, അതല്ലാതെ അതിട്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്ന് തട്ടിത്തെറിപ്പിച്ച് പിന്നെ അതിനെ ക്ലീൻ ചെയ്യാൻ പോകണം. അങ്ങനെ ആ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇപ്പോൾ സ്റ്റിക്കർ പൂക്കളവും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൂക്കളോ ഒക്കെ ആകുന്നത്. പക്ഷെ ഞാൻ ഈ വർഷത്തെ ഗുരുവായൂർ അമ്പലത്തിൽ അത്തം മുതൽ ഓണം വരെ ഇട്ടിരുന്ന ആ വലിയ പൂക്കളങ്ങൾ കാണുന്നത് അത് റിയൽ ഫ്ലവറുകൊണ്ടാണ്. 12 മണി മുതൽ 3 മണി വരെ വെളുപ്പിനാണ് ആളുകൾ ഇത്രയും പേര് കൂടി വന്ന് ആ പൂക്കൾ ഇടുന്നത്. അപ്പം അതിനൊരു ഒതന്റിസിറ്റി ഉണ്ട്. കാരണം ആ ഒരു ചരിത്രം അല്ലെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ അനുസരിച്ച് വന്ന ഒരു ഒരു പ്രത്യേക നിയമങ്ങളുടെ അനുഷ്ഠാനത്തിലാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പം അതിൽ കുറച്ചും കൂടെ അതിൻ്റെ പിറകിലുള്ള ഒരു ദിവ്യമായ ഭാവം അവരവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ NRIs അതിനെ അങ്ങ് മൊത്തമായിട്ട് മാച്ച് കളഞ്ഞിട്ട് ഇതൊരു എന്താ പറയുക ആ ഓണത്തിൻ്റെ നന്മ നിറഞ്ഞ ഭാവത്തെ കളയുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു അഭിപ്രായം?
1: എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഈ പണ്ടൊക്കെ നമ്മള് പൂക്കള് മത്സരം
2: ചെയ്യുമായിരുന്നു,
1: പക്ഷെ ഇപ്പോഴും അതും കുറഞ്ഞു. കാരണം പൂക്കിട്ട നാട്ടിലെ പോലെ അത്രയും അക്സസിബിൾ അല്ലല്ലോ. അപ്പോ അത് ശരിയാണ്, നമ്മള് കുറച്ച് ഓണത്തിന് മാറി ഒരു ജസ്റ്റ് ഒരു സെലിബ്രേഷൻ, ജനറൽ ഒരു സെലിബ്രേഷൻ, ഡാൻസും പാട്ടും എന്നാവണ്ട്, അതും നല്ലതാ. പക്ഷേ അതെ, എല്ലാവർക്കും ആ ഒരു ഓണം ഇതാണ്, ഓണത്തിന്റെ ഹിസ്റ്ററി ഇതാണ്, ഇതാണ്, ഇതുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതില് അത് ചിന്തിക്കാതെ നമ്മള് നല്ല വേഷമിട്ട് നല്ല ഫുഡ് കഴിച്ച് പാട്ടും ഡാൻസൊക്കെ കണ്ട് കേട്ട് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇപ്പോ കാണുന്നത്. അപ്പോ
2: അത് മാറ്റണമോ അതോ അതിൽ നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു എലമെന്റ്സ് കൊണ്ടുവരണോ, അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ?
1: കൊണ്ടുവരാം എനിക്ക് തോന്നുന്നു. ഇപ്പോ നമുക്ക് മറ്റേ എലമെന്റ്സ് കളയണ്ട,
2: ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണെങ്കിൽ. കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ഏത് ഓണം എന്ന് തീരുമാനിക്കുന്നത് ഏത് സെലിബ്രിറ്റി വരുന്നു എന്നുള്ളതും കൂടെ ആശ്രയിച്ചാണല്ലോ. അപ്പം അതിന് പകരമായിട്ട് എവിടെയാണ് കുറച്ചും കൂടെ ഒതന്റിക് ആയിട്ട് ഓണത്തിൻ്റെ വാല്യൂസ് കൊടുക്കുന്നത്? അറ്റ്ലീസ്റ്റ് ചിലപ്പം വേണമെങ്കിൽ ഒരു കോമ്പറ്റീഷൻ പോലെ അല്ലെങ്കിലും ഒരു ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ പോലെ ഇതാണ് 10 ദിവസത്തെ ഓണം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ആ ഒരു ബാക്ക് ടു അവർ റൂട്ട്സിലോട്ട് പോകുന്നത് കുറച്ചുകൂടെ നല്ലതല്ലേ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. കാരണം ഒരു പക്ഷേ നമുക്കറിയാം കുറേ കഴിയുമ്പോൾ ഇതെന്തായിരുന്നു ഓണം എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവാണ്ട് വരും, അങ്ങനെയുള്ളൊരു ഒരു ബുദ്ധിമുട്ട് വരുമോ എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഓക്കെ ഓണം സെലിബ്രിറ്റീസിനെ മാത്രം കൊണ്ടുവരുന്നതല്ല, കുറച്ചുകൂടെ നല്ല ഓണത്തിൻ്റെ നല്ല ആചാരങ്ങൾ അല്ലെങ്കിൽ അത് അനുഷ്ഠിച്ചു വന്ന അതിൻ്റെ തനതായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന പരിപാടികളും കൂടെ കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം അങ്ങനെയാണ് നമ്മളും ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അതിന് ആ ഒരു മാറ്റം ചെയ്യാനും നമുക്ക് മാറ്റം നടത്താനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓണത്തിനെ പറ്റിയിട്ടുള്ള നമ്മളിവിടെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അല്ലേ ഓണത്തിൻ്റെ മലയാളി മംഗ മലയാളി ആ ഒരു കോമ്പറ്റീഷൻ അതിന് മുമ്പത്തെ വർഷം. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ ഓണത്തിന് വേഷം ധരിക്കുന്നവരെ ഒരു ഫാഷൻ പരേഡ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നന്നായിട്ട് ചെയ്തായിരുന്നു. അപ്പം അതുപോലെ പല ഐഡിയാസ് നമ്മൾ ഓരോ വർഷവും കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ഓണത്തിനെ അനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ പ്ലാനുകൾ അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക. അപ്പം നമുക്ക് നേരത്തെ കൂട്ടി അത് പ്രാക്ടീസ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്താനായിട്ട് പറ്റും. പിന്നെ കൂടുതലും യങ്സ്റ്റേഴ്സിനെയാണ് നമ്മൾ ഈ വർഷമാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 80% സെർവിങ് നടത്തിയത് യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മളുടെ സദ്യയിൽ. പിന്നെ പ്രോഗ്രാംസുകൾ എല്ലാവരും തന്നെ അല്ലേ, ഒരു അതിൽ ഒരു ഒന്നോ രണ്ടോ പ്രോഗ്രാംസ് ആയിരിക്കും ഒരു പക്ഷേ അഡൾട്സ് ആയിട്ട് ചെയ്തത്, ബാക്കിയുള്ള എല്ലാവരും തന്നെ യങ്സ്റ്റേഴ്സാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അപ്പം നമ്മൾക്ക് നമ്മളുടെ കൂടുതൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് അടുത്ത തലമുറയിലോട്ട് നമ്മൾ ഇന്ത്യയിലല്ലെങ്കിലും കേരളത്തിലല്ലെങ്കിലും കേരളത്തിൻ്റെ തനതായിട്ടുള്ള ആ ഒരു കലാരൂപങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ നന്മ നിറഞ്ഞുള്ള കുറേ നല്ല ആചാരങ്ങൾ അടുത്ത തലമുറയിലോട്ടും പകർന്നു നൽകുക എന്നുള്ളതിൻ്റെ ഒരു കാരണം കൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ ഓണവും അല്ലെങ്കിൽ വർണ്ണനിലാവ് എന്ന് പറഞ്ഞ് മറ്റുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. എല്ലാവർക്കും ഓണം ആശംസിക്കുന്നു. ഓണം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇവിടെ ഓണാഘോഷങ്ങൾ മെൽബണിൽ നടന്നു പോകുന്നു. ഇന്നും ഓണത്തിന് പോകുന്നവരുണ്ട് എന്ന് നമുക്കറിയാം. പലരും പല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഓണാഘോഷങ്ങൾ നടത്തുന്നുണ്ട്, ഫ്രണ്ട്സായിട്ട് വന്ന് ഓണാഘോഷങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. ഓരോ ആഘോഷങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ റിയൽ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളിലുള്ള നന്മ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ആ ഒരു ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിഖിത, എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസിനോട് പറയാനുണ്ടോ?